ആ മൃത്യു, ആ തൂ യാ ആനേ കേ ലിയേ നിക്ലി ഹി ഹോഗീ, തോ ആ ഹി ജാ അഭി മുർഝാനേ കേ ഗസ് സേ ഡർ ജായേ ഫൂൽ, അംഗൂർ ഭീ രസ ഭീ സൂഖ ജാനേ സേ ഡർ ജാഊ ക്യോ തുജ് സേ. മൈ കിസ് ലിയേ മേരെ ഇസ് പ്യാരേ മേ പീതേ പീതേ കഭി ന ഖത്മ ഹോനേ വാലി ഹൈ അഭി, ഭരി ആസുഓ കി മജ്റാ